കുനിയൊക്കെ ആകാശവാണിശല്ലോ ഖുബോർ തിഞ്ചന്തിയ പ്രശ്മിനൊക്കെ ജന്മിയെടുക്കലിയൊക്കെ അറിയിച്ചല്ലോ കിഖിമാർ വയം കാം ഖുബോർ സർക്കാരി അങ്ങോ എം യോ അവർത്തായ എം കൊക്കെ ചുറ്റി ഇബോല ഇന്ത്യ ഹുക്കി ഉമനസ്താർ ബാ സ്വസ്ഥന സത്തുൻ ബു യോ മൂയുരേം നിഭാഗ യോ ഓഫീസ് ക ഇലാക്ക നോപോ സർദാർഷിപ് ഉമനസ്താർ കാബിനറ്റ് ബാ മെ ബാ വാവ് യക യുക്രെ കാം കൊങ്രമായ പ്രസ്പിത്രി പെൻബനാവലയ പൈസായ റാബ് കോ സൻലക് തങ്കാ ഭാഗ കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്റർ ഉഡപ്യൂട്ടി കമ്മീഷണർ റിഭോയ് അഭിലാഷ് ബരൻവാൽ പെൻബ്യാങ്ങു യക ലാ ഇയ ഉഖന അഖണ്ഡോ ഉ എം ഇടുനാ ഹൈഡോ ഇപ്രൻ ഹച്ചുവാബു ക്രിയ കാമു ച ഈസ് ഖസി ഹിൽസ് കി ഖുബോർ കിബ്യാ ക സർക്കാരി അംഗോ എം യോ വർത്താ ഹഗറി ഹെഡോ കട്നി ഹെയ്യോ ഒ എം കൊ കുജുട് ഇബോലാ ക മിനിസ്ട്രി ഛൈത്രം അംഗോബോ പജ് ബിയാ ഭാക ഇമാനി ലോങ് യോ ഇമി കുജുട് ഇബോലാ ഹദിയൻ ഒ എം ഗിബയോ യകനി കുജുട് ഹഗി ബന്താ യോ ക ആഫ്രിക്ക ഡാങ്ങിനിയത് ക മിനിസ്ട്രി ഛൈത്രം ക സർക്കാരി യക്രെ ലങ് മുഗി ബോർ പലായ ജല്ലാ കിവത്തോ പജ് പജ് ബിയാ ഭാക്കി വൈപ്പൻ ക്രെ കാം യ വറോ അഗിർ കം സുമാർ എം കിവ എം കാം കട് കാം ഇബുട് യകി കിൻഡോൻ യോ ക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ក៏មិនស្ទ្រីអង្គរមន្ហុសៀរបាច់ក៏វេរមន្គរពិនគ្រែពុរាដែលផ្ទាញ់បាច់យេគីឡាតវបាច់ឧសុមារហរអគិថោបសៀវហគិថោសុមារបាច់បាហកលេងឌីអេជីងមុតគីនងចងឆ្នងវំតោទៀនណេហេរមូគីវយវយ៉ាត់នៃពិនពួរគីយុទេបគីបក្លាវយវឆញ្ញាឌូគីវរតាគីបមីនគីបរយ៉ាងសរការគីនងចងឆ្នងកឆ្នងអ៊ំឌីហារខារីបយឌីស្ទ្រីកអេគីស្ញាវគមែនហេយតវីចប់អេពិនក្រែកាមយ៉ាកាជាលជីវិនមីសិនដៃអងវកនិកស្គីមដែលរាប់កឈិបុនហេលៀងអ៊ំបាមអ៊ំឌីវកវិគីអឹមកាមហេយងហសេមហេយកឡាមកឌីឌីញូសមេកឡាយ៉ាគីនងចងឆ្នងអងគីវណឆ្វាចោឆេមជីងអេបាគីហេបុលីតងយ៉ាកអ៊ំនិកពងវកវ៉ានិបាយពិនអឹមកាមយមនកស្ងីគីនងចងឆ្នងបាហេប្រនសិនក្លីបកងជេនីនដោអងគីវកនិកស្គីមដនរាកយេសុបអ៊ីយ៉ារ៉ាប់អ៊ីវហេയറബ് ഇബഹെ ദൈവ പെൺബ്യാങ് യക ഉം കൊ വൻ വെച്ചകി യോങ്കി സെം യറോ കി യറോ ആർ സർക്കാർ ജില്ലാ വക മിനിസ്ട്രി ക സർക്കാരി യോങ് ക ജാൽ ശക്തി നിഭാ വ പെൺക്രെ കാം യക സ്കീം വ ഇ യ യുരുതി വ കി തലം ഉം കി വറബ് ഹെ ഉനം പെൺ ഭാ ചോ ചോ കി മിൻരേ ക നോർമൈ പ്രസ്ബിറ്ററി നി വൈ കൊ യക സിൽവർ ജൂബിലി മെമ്മോറിയൽ ബിൽഡിംഗ് ക ha ichnong nong klaw eastern west khasi hills district wo bo dak ya kaleng kho dap snem ko arphaw san yong ko presbytery ya kani ko yong ko krek kam kam chik kam ko presbytery center wo office the wide minister ka chnat ki kam boarding wo emily ka than ba met ba ling do he ye em lang ki nong ya khmat ka balang wo ki he ki han he kla me ka lang ba ling do ye ro ye ko presbytery ne ha wo pendep